Hini no adi dani adet tuona tumifiritip embalip dianiet. Amsi hini no adi dani adet tuona tuhalaga tufadgati harunit tukolei kwakwar tiketua uboit tunasibiwa goyaet tunasibiwa umbatio hadi dianiet. Ufasil wasarama malia wankwana Musa idhai ani barok faroni ki ukwasana itep ikwasihok andi. Usanuk Harun Nabiok Iktindi Ani Soya Netok Tona Kasto Harun Soya Baru Are Wada Hashiso Israeli Giksiniet Tona Soyindi Lakin Ani Faroni Ogni Sikirandi Masreb Washib Ani Ajaibwa Timojizawa Gutsi Andiek Khan Faraon sinikar hokna kiidi. Malia masri ki akra jaza ikwase andi. Akra hukum ikwase andi. Udhayu Israeli are masri buhashi ifra andi. Ani wayu masri ki fidittit Israeli asfariho. I masri ani onkwana akatiet tona ikan iadna. Idi Musa wa Harun wa Ankwana Soyane Tonatit Idin Odor Bara Wada Bali Samyano Musa Asimei Tamun Haula Ibri Are Harun Asimei Tamun wa Mai Haula Ibri Ankwana Musa wa Haruni Dhai wa Faraon Bareokna Dhai Mojizat Rehsane Indio Malia Haruni Dhai Tukolaitok yaksat Fironi suri gida dia aflay batu kwakwar iktitindi idi. Shauti Musa wa Harun wa Firon ibenit ankwana soyane tonati idin. Harun tukolaito Firon wa idabtaye wa suri igit are batu kwakwar tike malia Firon ifagirandewa isharanewa walikia. Imasri isharana han tusartisona betona tokna idin. Galka tukolaito igit are batu kwakwartike. Lakin harunit tukolai barete ikolaya kaste kwatita. Faraoni ugini lakin masi yakir. Onkwana diyab ikitye tonatit bare sinakrab kik. Malia onkwana Musa idhai faroni ugini yakir. Baru udhai giksiti inrib. Aflay fajir baru onil tikwiniho baro miria. Tukolai kwakwar tiket gebok yaksa. Ubhari darak are baro hagita. Malia bario udhai onkwana ibri Ukwasana barok beti digotiahi udhayo giksitiniet tona soyhok aflay bara umingai baro ibidiyadna lakin onta okik baruk sinakirab kitta aflay wankwana bagindi ani wankwana akatiet tona bakrhisihok andi indihok ani ton Tukolai, payu, tefe nati, oniliam, ita, andi. Aya mare, bo ikti, iadna. Yashu, onili, efen, iadna. Ayam, winnet, dimitit, imasri, shauti, yami guti, adgiri kidin. Dia idi. Onkwana, Musa idhai, Harun, tukolaito, yaksit, kasse, masre, eam, ibharawa. Ijadwalawa, yodai kiwa, ambiket tona soya, ayam bo ikti iadna. Kasso masre, washi bare boy dai indi. Hindiye damap, jardalawa, awe damap, ikadiwahan bo ikti iadna. Malia Musa wa, Harun wa, wankwana soyane tona atid idin. Faraon wa, Idaptaye huwa Suri Harun Tukolaito Yaksiyait Ubhariyam Ituhub Ayam Kassa Boy Iktin Yashu Ubharib
ഇയാണ്. അരെ ആയം ഉന്നേ ഇടുമീനീത് ഇമസരി ഹോയ് ഗുത്തി അതിഗിരാബ് കീക്ക് മസരി അരെ ഗസു ഊമീൻ ബോ ഇക്ത് മലിയ ഇമസരി ഇസാരാന അരെ തുസർത്തി തേൻ തേന തേക്കന ഇദീൻ ഒങ്കന ഇദിയേ തുനാതീത് ഫർഓൻ ഉന്നേ അമഗ്നിയാത്തിയ ബറു മൂസാവ ഹാറൂവ ഇഭലി സിനാക്രാബ് കീക്ക് ബറു ഗീഗിയായി തുസിരായാത്തോ ബേത്തി യഗർ തോൻ തോണ തോക്കണഹൻ ഉഗിനോ ഹോയ് ഇയാവ് കീക്ക് ഇമസരി കസ്സാരെ ഉഭരി ഗിന്നാലി ഗുനി ജില്ലായ് റേത് ഇഫാരിക്കണ ബറ ഉഭരി യമി ഗുത്തി അതിഗിരാബ് കീക്കേന റേത് ഇഫാരിക്കണ ഒങ്കന ഏയം ഇട്ടേനായ് ഹരി അസരമാതീന ഹസമിയാൻ وفاسل واسومها مليا وانقنا موسى داي فرعون بيتي اغارات داي بسويا وانقنا باق اندهو ودهيو جيكسا شاوت انيب ابدنه تونا ادگيرين بره اوگيك ثمبيه كسو واشو قوياب ايتب انده اونيل قوياب ايتب انده وبره فراتي تسراياتيوك ينهوك وقويوك രേവേത്തിത് ഉണാലിയോക് ഷൂമി ഇയദ്ന ഇതാപ്തായക്കുവ ഉദയക്കുവ ഗവായേബ് ഷൂമി ഇയദ്ന മസി ബറ ഇഫിർമായ ഖീ ഫഫരേന അരെ പജീനി ദാത്തേബ് തത്ക്വേൻ ഇഗോയ ഖോക് ഫരി ഇയദ്ന ഉദയക്കുവ കസ്സേ ഇതാപ്തായക്കുവ ഖീ ഫഫരി ഇയദ്ന ദിയ ഇതി മലിയ ഒങ്കന മൂസ ഇധായ് ഹാറൂൺ സോയ തുക്കോലൈ അയ്യോ തേഫേത് അസ്തി അബിക്ക ഇഭരവ അബാത്തേബുവ മസ്രേബ് ഹോഡായ് ഖീവ അബിക്ക ഇഗോയ കസ്സോ മസ്രേബ് വാഷീബ് അസ്തി ഹായ് മാ ദിയ ഇതി അഫ്ലായ് ഹാറൂൺ വയോ മസ്രേബ് ഇയമി ഖീ അസ്തി അബിക്കോ ഇഗോയ ഇഫ്രാനീത് വാഷ് കസ്സോ ഇത്തിബ്ന ലാക്കീൻ ഇസ്ഹരന ബേത്തോന ഈതേന തുസർത്തീസുന ഇദീൻ ബരാഹൻ മസ്രേബ് വാഷ് ഖീ ഇഗോയ അസ്തി ഹായ് ഏസിസിയാൻ മലിയ ഫറോൻ മൂസാവ ഹാറൂവ വലിക്കിയായ് ഒങ്കനായ് ധോൻ ഹരൂണ അനേബുവ ഉദയോവ ഇഗോയ ഹോൻ ബഗീക്സ് ഉദയോക്ന ഗീക്സ് അന്തി ഷൌത്തി ഒങ്കന ഇധായ് കരാമാത് ഇഫറനെ തോണ അതിഗിരേൻ ഇതി മൂസ ഫിറോണി ഇധായ് അനെ ബരിയോക് ജില്ലായ് തോസീലേൽ ഉന്നേത് ഹോയ് അഫിറനെ നോബ് സീലേലനെ അനെ ബരിയോക് ധായ് ഹോയ് സീലേലനിയെ തോസ സോയാഹി ഇതാപ്തായക്കുവ ഉദയോക്കുവ ഹൻ ധായ് സീലേലെ അന്തി മലിയ ബറോക്കുവ ഇഗവായക്കുവ ഇഗോയ ഹോക്ന ഗീഗി ഇയദ്ന ഇഗോയ ഓനീലി ഓഭാത് ദായ് ഇയദ്ന ഇതി ഫറോൻ ഫജിർ ധോൻ സീലേല ഇതി മൂസാരെ ബറൂഖ് ഹറിവേ തോണ സഖെ അന്തി മലിയ വേരൊങ്കന ഒങ്കന ഉക്വാസനായോൻ ഈതേ ബിഹായേ തോണ ബറൂഖ് ഈകൻ തിന്തിയ ബറോക്കുവ ഇദാപ്തായേക്കുവ ഉദയോക്കുവ ഇഗോയ ഹോക്ന ഗീഗി ഇയദ്ന ഒനീലിബ് ഓഭാത് ദായ് ഇയദ്ന മൂസാവ ഹാറോൺവ ഫിർഓണി ഗീഗിയാനി ഹരി ഫിർഓണി ഇദിയേബ് ഇഗോയായ് സബ്ബി മൂസ ഒങ്കന ഇധായ് സീലേലിയ അരെ ഒങ്കന ബേത് മൂസ രാത്യാനെ തോണ ഇതി ഇഗോയ ഇഗവായേബുവ യോഷായേബുവ തിദിർആത്തേബുവ കസ്സ ഇയാൻ ഇമസ്രി ഇഗോയ യായാബ് ഇഷാവീനി കോമാ ബേക്വാസന വാഷ് കസ്സു ഉന്നേ ഡിമിയ ബാരാം ഇത്തബ് ലാക്കിൻ ഫറോൻ തുനസീബി ഗീക്തനെ തോണ റിയാനോ മസെ അക്കര ഗിർമാബ് ഇതി ഒങ്കന സോയാബ് ഇക്തിയെ തോണാതീത് ഫറോൻ മൂസവ ഹാറൂനി ഇഭലി സിനാക്കിറാബ് കീക് മലിയ ഒങ്കന മൂസ ഇധായ് ഹാറൂൺ സോയ തുക്കോലൈ തീസോ വാഷ് ബ ഈട്ട കസ്തോ മസ്രേബ് അരെ ഇഫൽഫൂത് തവേ ഇക്തിന്ദി ഇതി അഫ്ലൈ ബറ
bag edin harun ayo aste abekai tukolaiti wash itho masreb wash falfut kasu tawek ikti itawek odhaywa oreibwa iberar isaranahan sarti tawegi duy jarrabiana lakin adgir apkiike itawek are odhaywa oreibwa iberar Esarana faroni dai ton ukwasana idin. Lakin onkwana idiet tonatit faron akra girmab ede. Baru Musa wa Haruni wa ibhale sinakiraf kik. Malia onkwana Musa idhai fajir karumab ara faron eam tikwinio baya soya onkwana bak. Indiho, Anib, Odhai, Geeksa, Aflai, Bara, Anib, Abidinet, Tona, Adgirin, Bare, Ogik, Thambiek, Barokwa, Idaptayekwa, Udhayokwa, Gawayekwa, Tifab, Hokna, Ifdigandi, Imasri Gawa, Tifab, Itab, Iadna, Are, Bara, Hoy, Ikwernib, Wash, Han, Tifab, Itab, Indi. Lakin ben ombi goşeni haş, iş andi. Ben toy are anib uday ikwernay tifab dayi kiydin. Aflay ane onkana on haşib efiyet tona ikan tindiye. Anib odayuwa udayokuwa wawase andi. Tun tumojizatet alama are layit ikti tindi. Dia idi. Onkwana guida tifa diigwatia. Faroni tu sarayewa idabtayehe gawawa tifab itabna. Masreb wash kasso are itifa day ea. Malia faron Musawa Harunwa walikiait gigana. Om hashib toy ukwasanayokna dhai tikarama firana idi. Lakin Musa toy tikaramati firi daib kiki. Onkwana ukwasanayon dhai nifare tikarama imasiri eribna. Imasiri eribnet karama toy nifarek bara rajamoyehon kidinan. Onkwana ukwasanayon dhai karamat nifare dhai ibaki mayimbi. Umingaib, iwabnayet, tonati, betona, onkwana, soyahun. Wada, onkwana, kwasanayokna, dhai, umingaib, tikarama, tifarani jillai, giksihokna, andi. Lakin, barak, ibaki, basigina, onta, ani dhai, silelana, idi. Musa ani willa hok gigani hop onkwanai dhai silele andi itifa lait faronwa idabtaye huwa udhaisu huwa gigi iadna lakin faron ibaki masi bitalison odhai onkwanai dhai karamati firati jillai ogi behabi idi Malia Musa Fironi Gigiait Onkwanai Dhai Silelia Onkwanahan Musa Ratyanet Tona Idi Itifa Wadawa Idabtayewa Udhayuwa Ishna Gal Tifahan Miyab Kiki Lakin On Odor Okna Han Firon Akira Girmab Idi Masi Odhay Giksab Kik Enin udayunay dayin enisari okna ko betu natib embalib tumifiritib nidi tuuna tunisari we tukna dayin ashalla hoytimirna tiharunena kashalla hoytimirna ottona ombatu embalib hoynidi etu are soalwa ratiwa nadivarita gehek wasabib edne naib ombario embalib